കട്ടം മാലക്ഷ പള്ളിയ കട്ടം മാലക്ഷി താക്കു അനു ഇക്കു അനു ഇക്കു പള്ളിയ കവ്യലക്ഷി തമ്മ തകയവും പള്ളിയത ഇനുലി ഇനുങ്ങി കത്തി ചികിത്സാങ്ങത്ത ഉബ്ലിയും മലക്കൊക്കെ അതാ പള്ളിയ കവ്യലക്ഷി അതോ ചിക്കോ പള്ളിയ കവ്യലക്ഷി Takiumu katikum inuin ami hungor yuatsia mea maana kata tamaa aakuja avataani. Tappunga aakuja mu katippeliä juuni ataane reuhu loopta. Tama ungatuni takiumu. Takiumu hinaan uliatuni. Atauhen mu katippeliä tuti. Ataane reuhu loopta. Ataaktuni näkimiä tamaa aakuja avataani. Maa kivataani kanunakana kittia katippalia tuti. Upingaan nukpallia lakmat. Kemukhe ranna ranna lakpallia kanunakmat. Ja mihungu makinna miettua tuti. Tamanna. Tupi miet uudeksoni takium hinnaa. Amihok juat uunnakmat. Arviami. Amihok uloksi makmat. Taiphumani. Amihungu jaa luokkanne. Uvilau panerra maakku heipumani amihongi tuvelanut mitä ule juvelia nuo nuna liuhu lokhemukapta kamanerra juame galu ei manat se galu ni tamatkuninga takut tapallia laksunga ila teikku ananat se kykka unipkaasema jaa tanat se galu ni ukyo galu ni tohoma toka galu asunga kanu hunau manga talu ni കവിമങ്ങിട്ട് നെറിയൂട്ടവും നിറകൗ കവിമ പനാക്കു നികളാക്ഷി നക്ഷകാലുങ്ങി തക്കു തക്കു തപ്പല്ലേലക്ഷങ്ങ തമ്മ അയിനുവിൻ അമിഹോങ്ങോ മാട്ട താക്കുക അനാനക്ഷകാലു തമ്മാന് ഇല ഇലലകാലുമേനപ്പന് ഇലി തറയോ ചുട്ടിക്കലു Tamani hitari umhi joka tuli kapta kaiko jongin ja mea suti. Ne muokta kattaa mea juhit uti. Kaiko jout uti te uudelutti jo kattaa mea suti. Okati loikka kati jout uti. Ne nimiä iga jutsia mea lakstuti. Hunoubo ili taka jau himan maana rami. Tamani hiu loksi manna kata taipumani. Tamani hiu loka ahdi taavunga loksuti. Tamonga uti loksi makmata ili taka jau himat uti hunoubo. Kaiko jouva juo launa, mutta illallin maat juo launa, kun tiglu tamani. Enna anana tjaga nukka kammaa aluksuni tamani. Anne kammaa sun jubilauksi manna. Tamatta tamatko ulimoon miikko kalui, tutsui tutku ututko kalui. Ja illallu kemiä haluan. Ja tamani heulaksot aula jivalja kaujalassunga. Ja katsoin hoksi väliä kaujalaksungalu makaittuni. Aima. Pekatoin hoksi väliä lakama. Ila tegle ikki lakama hinnik vingmut. Kipiksunga. Pihu loksuma ilma teipuma. Anga lauma ilungiat naam. Pekati ikattaa ju loksuma ilma. Ei makettaangit unga huli. Pekati at ekennerni. Nunat kata kakalua ngapta. Pekati gitten juittu hokmanga at ekennerni tau. Matkuttuni. Pekati kaju. Pekati kakta jukman. Akalla kaa. Pekati jivalauksi makmit munga. Akalla kaa. Nekammaa laukuni himakmat.
pihuittuu.